അടുത്ത നേരെ എടുത്തിരുത്തി സൂചിക്കിരുത്തി ഇടത്ത് നേരെ എടുത്ത് സൂചിക്കിരുത്തി വലത്ത് നേരെ തിരിഞ്ഞിരിയാടി സൂചിക്കിരുത്തി മലർ നിർത്തി കൈവിരുത്തി